0: ഓടി മക്കളോ
1: മുഹമ്മദ്
0: മറ്റോ എന്തായി
1: വൈകിട്ടടി എടുത്തിട്ട് കൊട്ടവിലാണ്
0: അട്ടെങ്ങി
1: മങ്കര വയസ കോമത വിസി ദേക്കൂടി
0: ഹൗഡി ചാലി
1: മകയറിലകിയ മകയറിലകിയ
0: ഇതിതി
1: കഥാന്തരക്കിയണ്ടി തകനാവ്
0: അത് മുലിമ കഥാന്തരക്കിന്ന് പട്ടം കന്നെ
1: കഥാന്തരക്കും പട്ടം കന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബന്ധക്ക
0: അയ്യോ
1: മമ്മ എത്ര കഥാവാക്കിയോ
0: മേഘാനോണ്
1: അനിവാര്യങ്ങളെ ബലനോ ഏത്ത കൗത എന്നിക്കല തട്ടി വലഹി വലഹി വലഹി മങ്ങിട്ട് പസ് ചാലി വലഹട്ട കീഴില പേനോ അടേത് മേ വകേ ഉങ് ആശ്രയക്കറണ്ട് യാളു വലഹവ ദാല ഗസ്നകിട്ട് ഗാനുങ് മീട്ട് പസ് വെദ്ദകണ്ട് പാ ആശ്രയക്കറണ്ട് പാ കീല വലഹാട്ട് ഉപദേശം ദുന്ന അനേ വലഹ നോന്തിനാ വെന്തുങ് എന്തല താങ്ക് യു കീല യണ്ട് ഗിയ
0: അമ്മോ യാ ഹെനു ഉപദേശം ദീല ദീ
1: ഓ എദാ ഇദാ വലഹ സണ്ടിത് എക്ക തരഹൈ
0: അത് ഉപദേശം ഒബ വിത്ത് ഗിന ആവേ
1: ഹരി മാമാ
0: റൈറ്റ് ഓക്കേ അപ്പൊ അത് വലസുകരണ്ണി അപ്പൊ മക്കളോ മാലബി പുഞ്ചി കാണിവസിക്കാൻ കഥാകരണോനെ മുക്കതോയാ നിശബ്ദവിലായിന്നെ
1: മാലബി പുഞ്ചി കാണിവസിക്കാൻ കഥാകരണോനെ കഥാഭാകരാ